കർത്താവുടെ കൃപ. ആമേൻ. ക്രിസ്തുവിനെ പങ്കാളിയാക്കണം, ക്രിസ്തുവ പോലെ ഉരുവാക്കണം. ഇതെവിടെ പെരിയ തിട്ടം കിടയാതെങ്ങ്, ഇതെവിടെ യോസേപ്പു എഗിപ്തിലെ ഉയർത്തപ്പെട്ടത് ദേവനുടേ തിട്ടമാണാൽ അതെവിടെ എത്രയോ മടങ്ങ് പെരിയ തിട്ടം. എന്നെയും ഉങ്ങളെയും ക്രിസ്തുവൈ പോലെ ഇതൊരു പെരിയ തിട്ടം. ദാവീദ് അരസനാക്കുന്നത് ദേവ തിട്ടമാണാൽ അതെവിടെ പെരിയ തിട്ടം. ഓ, എത്ര പേര് ഇത് കൊണ്ടാടുക, എത്ര